0: അപ്പടി ചകിത്തേക്കും ഗീറ്റ് ഗായന കണ്ടെങ്കിൽ തീരണ സമാർ തെങ്കിലെ പിച്ചക്ക് ശ്രുതിയെ വസ്താവരവിയും തിബ ഫസ്റ്റ് വേഴ്സക്ക് സ്റ്റാർട്ട് ചെയ്തും പൊട്ട പിച്ച് കാണിച്ചു
1: വാങ്ങിത്തന ഗുരുവരെ കേട്ടത്തി പൊടി ട്രെയിനിങ് അക്കരാണ് അത് ഹൊന്ന് തെങ്ങുകളുടെ വാട്ടെ അന്ന പുലുവാങ് ട്രെയിനിങ് ഹമ്പുനാണ് ലസ്സന വെടക്കരാണ് പുലുവാങ് കേ മുഖത്ത് ആ മുൾ വേഴ്സൊക്കെ പടം കണ്ണകൊട്ട് ഷെയ്ക്ക് ഗതിയാത്തിപ്പോ വോയിസൊക്കെ വാങ്ങിത്തന്നെ ഭയ ഹിന്ദി

0: മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വ്യമന
1: മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വ്യമന സന്തതിയ തഹര അതര നഹക്കനെ അനുഗ്രഹക ദായകത്വ അപ്പിട്ട് ലബാതെനവ ചുവത്തെ സഹിനേട്ട വാസന വ്യാശീർവാദയ രാഖനെ എന ജാതികലത്രൈ മണ്ഡലയ ജാതികലത്രൈ മണ്ഡലയ തഥാസ് വസി ഹൈവസരെ ജാതിക വ്യാപാര വിശിഷ്ടത സമ്മാന രാത്രിയത്തെ ഹൃദയ സമ്മാനിക്കൻ പെതും ലഭുവ അടസ്യ വസകത്തെ വട വെടിക്കാലയാക് റാട്ടറ്റമ വാസനാവ ഖ്യാതുൻ ലൊത്രയെ പ്രമുഖയാവകേമ ലൊത്രയ ലൊവ രാജക്കിരുള മഹജന സമ്പത്ത് ലൊത്രയ വിശേഷ ദായകത്വക് ലബാതെമിൻ ശ്രീലങ്ക ജാതിക വാണിജ്യ മണ്ഡലയ വിസൻ സംവിധാനീകരണ ലഭു ജാതിക വ്യാപാര വിശിഷ്ടത സമ്മാന ഉരലെത്തി ജാതിക ലൊത്രയ മണ്ഡലയ വിസൻ രാജ്യ സേവാ ജീവിതത്തെ